0: ചെങ്കമലനാട് തമ്പി മലമംഗനാട്
1: വരും പോലും വരും ചെങ്കമലനാട് ചെങ്കമലനാട് തമ്പി
0: മലമംഗനാട് വരും പോലും വരും ചെങ്കമലനാട് ചെങ്കമലനാട് തമ്പി മലമംഗനാട് തുളസി മല ചെങ്കമലനാട് ചെങ്കമലനാട് തമ്പി മലമംഗനാട്
1: തുളസി മല